0: റേഡിയോ ലിസണേഴ്സ് ഒക്കെ എല്ലാവർക്കും എന്നോട് വാഴ്ത്തുക്കൾ. താങ്ക് യു.
1: காலை 7:55 இது ஆகாஷ்வாணி மதுரை மத்திய அலைவரிசை 1200